ദ്വഹം എകലാംഗുറവാണത്തെ അതി വഹൈ കുറവാണത്തെ തിമൻ റസ്കലാംഗ്യവാ ശരീകും ഖംഗാഹദ അതി എതകിച്ഛാമെതു മുഅ്മിനുന്നാ തെബാമീഹും ദെക്കൊളുവെരുവെ ഉളുണു ശരീകും കൊബാഹിയെ അൽമു ലിബ്ഗിംവാ മീഹും എദ്വഹും ദന്നവാനത്തെ ഹമ കഷവറും നിഖമെതു ഖമായി നുബാഖം യദോതി കാഫിറുംഗെ മച്ചശേ.

0: ദിഹേക്കെ മെഗാഹെർട്സ് ദിവേ എഫ്എം അബദ്വസ് എം മെഗാതുക.
1: ലവേ കഫ്ബഹ ലവേ
2: We run the world!

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier fangen.